0: നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗ
1: ബോധിരാജ കുമാരയാട്ട് ദരുവാൻ നെത്വീമെട്ട് ഹേതുവ് പിങ്ങുത്തുനി ബോധിരാജ കുമാരയ ഇതാമ അലങ്കാരവത്തു മഹാമാലികാവ സദല ഏ മാലികാവട്ട് ഗെവദീമേ മഹാ ഉത്സവേ മഹാമംഗല്യ തീനവസ്ഥാവേ ലോതുരാ ബുദുരജാനൻ വഹൻസേ പ്രമുഖ മഹാസംഗരത്നേട്ട് ദാനേട്ട് ആരാധന കരണം ഏ ദാനേട്ട് ആരാധന കരഹമ ബോധിരാജ കുമാരയ മാലികാവ എലിപത്ത് ഇന്ദലാമ മാലികാവ അതുലട്ട് ഇതാമ ലസ്സന പാവടയക് എലനവ ഒഹു സിതേ സിതുവില്ലക് തിയാഗന്നവ ലോതുരാ ബുദുഹാമുദുരു മേ പാവടയ ഉഡിൻ വെഡമ കലോത് മട്ട് ദരു സമ്പത് തിബിനവ കീല ബുദുരജാനൻ വഹൻസേ മാലികാവട്ട് വെഡമ കരന വിട്ട് പിങ്ങുതുനി ആനന്ദ ഹാമുദുരുവാൻ്റെ കീനവ മേ പാവടയ ഇവത് കരന്ന് കീല മേ പാവടയ ഇവത് കരട തമൈ ബുദുഹാമുദുരു വെഡമ കലേ ബോധിരാജ കുമാരയാട്ട് സിതേ കുക്കുസാക് എത്തി ഉണ ബോധിരാജ കുമാരയ ബുദുഹാമുദുരുവാങ്കേ അഹനവ സ്വാമീനി ഐ പാവടി വാക്കലി പിങ്വാത് കുമാരയ ഒബട്ട് മേ ആത്മേദി കിസിമ ദരുവേ ലബെന്നി നെ ഒബട്ട് ദരു സമ്പത് നെഹ കീല ബുദുഹാമുദുരു പെഹദിനി കരണവ എവിട പിങ്വത്തുനി ബോധിരാജ കുമാരയ ഏട്ട് ഹേതുവ വിമസനവ ലോതുരാ ബുദുഹാമുദുരു കീനവ പെര ആത്മ ഭാവയകദി ഒബ ഒബേ ബിരിന്ദ സമഗ നെവ് നെഗല യനവിട്ട് മേ നവ മുഹുദു ബാത് വെനവ ഒബൻ ഒബേ ബിരിന്ദാൻ ഏ അസല തിബുന ദൂപതകട്ട് യനവ ഏ ദൂപതേ ഇന്നവിട്ട് ആഹാര അനുഭവയട്ട് കിസിമദയാക് നെതി നിസാ ദൂപതേ ഇന്ന പക്ഷീൻഗേ ബിത്തര ഏ വകേ പുഞ്ചി പക്ഷീൻ ഏ ബിത്തര വലിങ്ങ പുഞ്ചി പെട്ടാവ് മരണേട്ട് പത് കരള ആഹാര ഭവട്ട് ഗത്ത ഏ പുഞ്ചി പെട്ടവു ആഹാരയട്ട് ഗനീമ ബിത്തര ആഹാരയട്ട് ഗനീമ ഒബട്ട് മേ ആത്മേദി ദരുവാൻ നെത്തിവീമട്ട് മഹാ അകുസലയാക് ബവട്ട് പത്തുണാ കീല ഒബ എഹിദി ഏവാ ആഹാരയട്ട് അരങ്ങിന് എത്തനീം പിട്ടവിലാകിയ ഏ ഹേതുവേൻ തമായി ഒബട്ട് മേ ആത്മഭാവേ ദരുവാൻ നെത്തി കീല ലോതുരാ ബുദുഹാമുദുരു പെഹദിരി കരാന്നട്ടി ദുണ എനിസാ പിങ്വത്തുനി ഒബത് സംസാരേ മെവനി അകുസല കർമ്മ ബഹോമ്യാക് സിദു കരട തിബിന്നട്ട് പുലുവ എനിസാ മേ ആത്മഭാവേ അവബോധ കരഗാൻ എബന്ദു ദയാക് സിദു കരൽ തിബുനോ എബന്ദു ദയാക് ഒബ മേ ആത്മീ സിദു കരോത് പിങ്വത്തുനി മതു ആത്മഭാവേ ഇപ്പതിന വിട്ട് ഏ കരപു ക്രിയാവ് ചക്കംവ വഹതോ പദാങ് ഗുണാ പിട്ടുപസ ഗമൻ കരണ കരത്ത രോദേ വകേ പെരളി പെരളി എന ഭവ അവബോധ കരഗാൻ ബോധിരാജ കുമാരയാട്ടത് സിധു ഉനേ എയായി എനിസാ കൊയ്തരം മിലമുദൽ തിബുനത് കൊയ്തരം ധനധാന്യ സമ്പദ് വവഭോഗ യഹലു മിതുരൻ കൊയ്തരം സിറ്റിയാത് പ്രതിഫലയാക്